അറംപൊരുളിൻപമും ആറ്റലും ആയുളും ആത്മജ്ഞാനമും അറംപൊരുളിൻപമും ആറ്റലും ആയുളും ആത്മജ്ഞാനമും ഒതുപ്പുകൾ തുറന്നു അറംപൊരുളിൻപമും ആറ്റലും ആയുളും ആത്മജ്ഞാനമും